നിയമം വൃത്തം സമ്പാദോ സൂക്തി അറിവ അതാണ് ഇത്തിനെ ഹൃമയം ഹവാജുകൂടെ ഹിം ഞമ്മ തുഷാൽ കുലനാക്കി വളം പാത്രോടെ